0: റേഡിയോ മൻഭാവൻ 90.8 FM, ഓൾവേസ് ഹാർട്ട് ടച്ചിംഗ്.
1: സരിഗമ കാർവാ ഡിജിറ്റൽ ഓഡിയോ പ്ലേയർ, യാമധ്യേ 5000 സദാബഹാർ ഗാണി ആണി കാഹി ആഠവണി.

0: റേഡിയോ മൻഭാവൻ 90.8 FM, ഓൾവേസ് ഹാർട്ട് ടച്ചിംഗ്.
1: സാരേഗാമ കാർമ ഡിജിറ്റൽ ഓഡിയോ പ്ലെയർ. ഇസ് തോഹഫേ മേ ഹൈ 5,000 സുനഹരേ ഗാനേ ഓർ കുഛ യാദേ.